പിന്നെ പാട്ട് പൃഥ്വിചന്ദ്ര സിതാര കൃഷ്ണകുമാർ പാടിന പാട്ടതി കാര്യക്രമല്ലോ തർവാത ബേബി സിനിമ നുച്ച് ഈ പാട്ട് വിന്നാം.